0: FM Anupaha 94.8 Net FM Divaina Pura
1: There are time in our divisai then
2: Kiehl's within then over to Hundamati Manasa Vedi Triak Elephant House Lemonade Leader Kaidasam Park Sandha Seat Visipaka Vatamak Uswatha Coco Nice Biscuit Brand Tunsia Suak Sandha Seat Theka Vatamak Athiavasha Pandas and the half fresh Madimana Kiehl's within Mapamana Kiehl's Life become fresh
3: Desha Kotanagana Abimanavat Obova Kotanagima Api Abilashai LP Finance ദേശീയ കൊട്ടനകന ഉപവിനുവിൻ 55 വർഷരാക
4: ഇഞ്ചിനീയറുകൾ വിദ്യയത്തെ മുതലേട്ട വടാ പ്രമിതിയ മഗേ വകകീമക് നവീന താക്ഷണേൻ അപേമ രതീദി 100% പരിസിദു ബില്ലറ്റ് വലിൻ മഹദര നിസൈ മമ മെൽവാ ആർബി 500 വിശ്വാസൻ നിർദ്ദേശ കരാനി
5: മെൽവാ ഏക ലങ്കാവേ ഏക അപീമ ഏക
6: കിരിബത് ഗോഡിൻ സൂപ്പറിമ ലൈഫ് സ്റ്റൈൽ ഏകകട ആയോജനേ കരാന കമതിദ മെന്ന ലങ്കാവേ പ്രഥമ മോഡേൺ ഹോം അപ്പാർട്ട്മെന്റ് സിറ്റി ഏക യോളോ ബൈ പ്രൈം ഗ്രൂപ്പ് ലക്ഷ നവേക മൂലിക ഗെവിമക് സഹ മസകട ലക്ഷ 3000 ബഗിൻ ഗെവ റുപ്യാൽ മില്യൺ 35 സിറ്റ ഒബ്ബട്ട ഒബേ സെഹിന അപ്പാർട്ട്മെന്റ് ഏക ഹിമി കരഗത ഹക അമതന്ന 13.22 പ്രൈം ഗ്രൂപ്പ്
7: പ്രമിതിയൻ ഗുണിൻ പോഷിത വിജയകുറക്കൻ പിടി വിജയകുറക്കൻ
8: ഗമ പോസത് കരണ വ്യവസായക ബലകായ ദിവൈന പുര വ്യവസായകിൻ 14014 ജാതിക ആർത്തിക ഗോഡനെങ്കിമ വിടുവിൻ ആർടിബി വ്യവസായക ബലകായ ඔබත් එක්වන්න 1985 තන්න
9: ඩම්රෝ ඉන්වර්ටර් ශීතකරණ රුපියල් 95000 සිට කුඩා පවුලකට මාසික විදුලි පරිභෝජනය ඒකක 15ක් පමණ සියලුම ඩම්රෝ ප්‍රදර්ශනාගාරවලින්
10: BYD plug-in hybrid ho electric vahanayak wenkarawa ganeemata BYD pradarshanagarayekata paminenna nathoth 01112125125 amatanna
11: സൗഖ്യ സമ്പന്ന അധ്യാപന കുതിസ ഇമാഷി പ്രകാശന വെത്തിൻ വൈസ് അഭ്യാസ പുത്മാലാവ് ഓ ലെവൽ എ ലെവൽ വലട്ട് പെനി സിറ്റിന് ദൂതരുവൻ പെനുവൻ സിംഹല ഇംഗ്ലീഷ് മാധ്യ തെക്കിൻവ വിസ്തരാത്മക പിരുതുരു സഹിത ഇമാഷി പാസ്റ്റ് പേപ്പേഴ്സ് ബുക്സ് ദൻ ഒപ്പിട്ട് ലവാകത ഹക്ക
12: FM അനുപഹ FM 94.8 നെറ്റ് FM

0: വിളവ് ദുലഹായി വിനാടി പണസ്തുണായി അവിൽ അവിൽ പിന്നവളിതങ് അവിൽ പൗണേ മകിയനക തുന്തനേ അപ്പൊ ഇലങ്കടെ അണ്ണഹദണ്ണി സെലവേന മനസഹ സെലവേന മനസ കീല കേന്നെ സമഹാര വിളാവട്ട ഒയേ നെതി ദേവൽ വലട്ട മി ഞങ്ങൾ ഹോൽമംഗ് എന്നെ ഹേമ കഥാ കരണകൊട്ട് ഹോൽമംഗ് വലട്ട അപ്പൊ കീനോ സെലവേന മനസ കീല എഹമതമ അര ഹറിയട്ട കട്ടിയ ജാനു കെട്ടുയി കീല ഹി തങ്ങിന്നോ ജാനു കെട്ടുയി കീല ഹി തങ്ങിന്നേകത് മടനം ഹി തെന്നി സെലവേന മനസ കീല മുഗദ മട മെതെണ്ട വേനോണ ദ മെതിരിയട അവില്ല ഇന്നി ജാനു
1: ലോകുമാപ്പലേ മനദാ കിയാന്നി
0: ലോകുമാപ്പലേ അവില്ല ഭാരതീയ പരിശ്രമിങ്ങിന്റെ ഹെട്ടുദേ ദഹായട്ട് ദേദുനുമാവത്തെ ഹമ്പവേ മുമ്മാമ ജാനി.